0: Negotiations between the United States and Iran are scheduled to take place today through intermediaries. Speaking to reporters on board Air Force One, U.S. President Donald Trump confirmed that discussion channels were active. He revealed that diplomatic engagements involving Saudi Arabia, the United Arab Emirates, Qatar and Iran led him to halt what was originally planned as a massive attack. President Trump further indicated that an agreement could be reached regarding the management of the Strait of Hormuz. And with that, we end this news bulletin.
1: ആകാശവാണി ഊട്ടി എഫ് എം 101.8 നേരം 1:10. വണ്ണ വണ്ണ പൂക്കൾ പന്മൊഴി തിരയിസൈ പാടലുകൾ ഹിന്ദി മലയാളം കന്നഡ തെലുങ്ക് മൊഴി പടങ്ങളിലിരുന്ന് പാടലുകളെ കേട്ട് രസിക്കലാം. മുതലിൽ ഹിന്ദി മൊഴി തിരപ്പടത്തിലിരുന്ന് പാടൽ ഉള്ളവർക്കായി